0: കൈരിരേ. ആയി കട്ടോണ്ട് ചിഡ്ഡിക്കിലോ ചഫേ അമാനി ഗഫേ ഗുണഞ്ഞിനി കുസാസിര കിരിസോ കൈ കൈരിര കാബാൻ ബനോ ഒബാവേ വിവസവ ngati babusa busa babifunire ddala bibasabidde nga tukulabidde Kristu Mukama waffe.
1: Abooluganda abaagalwa, Omukama atuwa ebirungi bingi n'atuyisa ne mu muyaga mu ngeri ez'enjawulo. Katutoole ku ebyo by'atuwa naffe tumuddize nga tumwebaza. Tugenda kusooka n'ebirabo eby'ensimbi ate oluvannyuma n'ebirabo ebikalu bireetebwe.